0: സുഭാഷിത ശ്രീമന്മഹാഗണാധിപതയേ നമഃ. ചല മുലിചായ വെള്ള നീ കന്യാദാനാസാടി ഖാലി പാട്ടാവർ ബസാ.
1: അഗ ശില്പാ യേൽഖ ഖാലി ബസ്താ.
2: ഗുരുജി ജരാ സ്റ്റൂൽവർ ബസൂ കാവു, മാഝെ ഗുഡ്ഘെ ഭയങ്കര ദുഖതായ, ഖാലി ബസൂച് ശകത് നൈ.
1: ബരയാസ് ഡോക്ടറാനി തർ ഹിലാ ഓപ്പറേഷൻസ സല്ലാ ദിലായ.
0: അഹോ തുമി എക് കാം കരാ, സരാ പിംപ്രി ചിഞ്ചോഡച്യാ ഡോക്ടർ പരീക്ഷിത് ഫേഗഡേൻകഡെ ജാ. തുമ്ഹാലാ സാംഗ്തോ മാഝെ ഗുഡ്ഘെ ഡോക്ടർ പരീക്ഷിത് ഫേഗഡേനിച് പൂർണ ബരെ കേലേത്. മീ 5 വർഷെ മാണ്ഡി ഘാലൂൻ പൂജാ സാംഗിത്ലി നവ്തി. ആത്താ ബഘാ, മീ പാട്ടാവർ ബസൂൻ പൂജാ സാംഗ്തോയ്. तुम्ही डॉक्टर परीक्षित फेगडेंचे उपचार घ्या. अहो तिथे गुडघ्याची झीज, मणक्यातील गॅप आणि जुनाट संधिवात यावर 100%